0: ഹലോ
1: ഹലോ, ഞാൻ അച്യുതൻസ്കുട്ടി സ്പീക്കിംഗ്. അവിടെ മനോണ്ടി ആരെങ്കിലും ഉണ്ടോ?
0: വെളിയില പോയിരിക്കാറ്, എന്നെ വിഷയം സൊല്ലുങ്ക. ഞാൻ അവരുടെ വൈഫ് താൻ പേസുറേ.
1: ഓ, ഞാൻ കേരള ചീഫ് മിനിസ്റ്റർ എ കെ ആന്റണിന്റെ ഓഫീസിൽ നിന്ന് സ്പീക്കിംഗ്. ഇവിടെ സി എമ്മിന്റെ ചീഫ് സെക്രട്ടറി പോസ്റ്റിലേക്ക് ഒരു വലിയതായിട്ട് അഡ്വർടൈസ്മെന്റ് ഇട്ടിരുന്നു. അതിന് നിങ്ങളുടെ ഹസ്ബൻഡ് മനോ അപ്ലൈ ചെയ്തു. Congratulations, madam. He is fully qualified. Pettana interview ku manav varan parayanum. Varan parayanum.
0: Appadiya? Avaru vanda odane ungalku pes solra. Unga number konja kodungle.
1: Adu seri. Ivide CM inde number padu secret aanu. Adu kodikilla. Government calling. Mano immediate ivide varanam.
0: Seringa. Kalaila avarunga irpar.
1: പിന്നെ മറ്റൊരു വിഷയം, അന്ത ട്രെയിൻ ടിക്കറ്റ്, ലോഡ്ജ് ഫെയർ ഇതെല്ലാം 5000 ആകും. അത് കൊടുത്തയക്കണം. അത് പിന്നെ ഫസ്റ്റ് മന്ത് സാലറി 19,000 ഞാൻ ചേർത്ത് കൊടുക്കും. ഓക്കെ.
0: അയ്യോ, ഇരിക്കട്ടെ ഇരിക്കട്ടോ, പണം മുഖ്യമില്ലെങ്കിൽ അവർക്ക് വേല തന്നാ പോതോ?
1: ഓ, എന്നാളും ഒരു 6,000 കൊടുത്തയച്ചോളൂ. പിന്നെ കേരള ഗവൺമെന്റിൽ ഒരു ജോലി വെച്ച ചുമ്മാതാണോ? വെക്കട്ടെ. അച്യുതൻ കുട്ടിക്ക് 6,000 റെഡി.